0: ഞങ്ങളാവ് ഉദയനവയായി.
1: സൈബർ അവകാശേ ലാംഗ്യ ഹദഗസ്മ ലൈവ് എഫ് എം.
2: Live FM.